0: അടായ് വിനാടി വിസ്സായ് ഇയ്യോ അതെക്കത് പ്രവൃത്തി പ്രകാശ അത്രത്തൂര് ഉപാധിധാരിയൻകെ അറേ ഉദ്ഘോഷണേക്ക വീഡിയോ വോയിസ് കട്ട് ചെയ്യണോ എത്തനൊക്കെ തരുണിയാക്കിയേനോ മേ ഉപാധിധാരിയെ വെലാത് കൊലി വെടക്കറാണി കിസിമ കെനെ ഇഗനഗന്നെപ്പാ ഇഗനഗന വെടന്നേ
1: മേ കഹന എ ലെവൽ വെൽട്ട മാസം ദക്തിയാകി നിന്നലാമായി ഇനട്ട് അദ്ദേഹ തിയാകി
0: മേ അപ്പേ റട്ടേ തിയനോ അപ്പി മേ ഈയ സിദ്ധിയ വിതരാ കുദകലാഗൻ കല്ലഗന്ന തുഗത്തു അപ്പേ റട്ടേ തിയനോ മെഹമ എകക് നിദാസ് അധ്യാപനേ നൊമിലേ നൊമിലേ കില കിവട ഒയ പാസുഗംഹ സേവാഗാസ്തു വഗി പൊടി പൊടി ഗണൻ അയ കർണ മേകട കൗർഹരി അറ്റാക് കർണോ നമ മെ കേൻ ഏവ അരെന്ന ഗത്താമ ലങ്കാവേ ഏക വസര ഇന്ദം 13 വസര നേക നിദാസേ ഇക്യാനി അപ്പി കേൻ നൊമിലേ ഉഗന്നനോ ഹരി ഈട പാസേ എതനിം പാസേ ക്യാമ്പസ് ഗിയോത് ക്യാമ്പസ് ഏകേ നൊമിലേ മഹാപോല അനമ്മന കോമ ദീല ഉഗന്നനോ ദീല ഡിഗ്രിയകുത് ദെനോ ഒബേ കപവീമട സർലാന ഡിഗ്രിയകുത് ദെനോ ഡിഗ്രിയകുത് അറഗത്തര പാസേ ജോബ് എകത് ആണ്ടുവേം ബലാപുരത്തു വേന തരുണ പ്രജാവക്കിൻ രടക്നി മേക മേക അദീയ നെമേ ഹമദാമ ഒയ
1: കലസിറ്റ്
0: ഓ വിശ്വവിദ്യാല ശിഷ്യോ ഗോഡാക്ലാട മഹാപാർട്ട ബൈന ഹേതു കീപയാ തീനോ യാത്ര ഏകക് തമൈ ഓക സമാഹരീട നിവാസികാഗാര പ്രശ്ന അഭ്യന്തര പരിപാലന പ്രശ്ന വിസിലഗേ പ്രശ്ന നവകവാദ്യ ഒയഗി ഗോഡാക്യവ തീനോ യാത്ര സമാഹരഗേ തമൈ സമാഹര തെങ്ങോ അപ്പി ദകിനോ ഓണമ ശേസ്ത്രേകിൻ ഉപാധിയ കരഗിന ഈ ഉപാധി അപേക്ഷകയോ ടിക ഈട പാസ് സമാവിന്ന ഉപാധി ദാരിയോ ടിക ഈട പാസ് ഇന്നി ഗോഡാക് കേലാവട്ട ലിപ്റ്റൻ വട്ടറാവുമി ആയുർവേദ വട്ടറാവുമി ഈ വകേ മേ പാറി ഇന്നി ഏകോള ജോബ് എകത് ആണ്ടുവെൻ ഇല്ലനോ ആണ്ടുവ മേ അര ടികത് കരള ജോബ് എകത് ദെന്നോണി വകേ എകക് തമൈ ബലൂ ബെൽമട പേന ദെൻ വാ ഹിതാന ഒയാഗേ അപേ രസാവ് എതോള അപി മേക ഇഗനഗേന എന്തെന്ന് ടൈവില്ല സമ്മുഖ പരീക്ഷണിട അയില്ല സുദുസു നിസാ ഹമ്പിച്ച എക്കാക്
1: ഹരി
0: ഈ വകേ ഒയ അപ്പി വഹാഗിരിന്ന ഹെമോമത്
1: ഒബോയ റസ്സാവ കരന്നേ ഒബ സുദുസു നിസാ
0: ഒബ ഒബത് പാറട ബഹല ആണ്ടുവേൻ റസ്സാ ഇല്ല ഇല്ല ഹിട്ടിയാണ ഒന്ന് ഒയ അര അത്തന ഈയ വകേ ഹിട്ടപ്പു പിരിസ താ വെടി വേണം ഏ നിസാ ദൻ ഒന്നും ഉദാഹരണികൾ ഗത്തുത് അപ്പി ദൻ ഹൊയനോനി ലക്കണ്ട് ഗുവാണി ഇതിലെ നിവേദിക നിവേദിക പിസി പഹാക് വിതര എനവാണി എനായെങ്കിൽ മേ വെടിയുടെ സുദുസു ആയ എക്കിനെക്ക സമാഹരിട്ട നേനി ഏകിയാണ് സുദുസുഖം നേ സമാഹരിട്ട ക്യാമ്പസ് ഗീല തീനോ ഡിഗ്രി കക്തി ക്യാമ്പസ് ഗീല സമാഹരിട്ട പശ്ചാത്ത ഉപാധി ഒക്കെ തീയണം ഹെബൈ മേ വകി വെടക പ്രായോഗിക വെടിയ
1: പ്രാക്ടിക്കൽ
0: വെട ബേ
1: തിയറി ഓക്കെ
0: തിയറി തീയണം ഇതിൽ സമാഹരിട്ട ലങ്കാവി റക്കിയ വെലന്തപ്പുലട്ട ഗലപ്പിന വിധിയുടെ മേ അധ്യാപന ലബല തീയ ഒരു കൂടാ തങ്ങള് ദേശപാല വേദിക്കാവല ഹിമിക്കാൻ അപ്പേ ജോബ് മാർക്കറ്റ് ഹറിയന്നെ ഉഗന്നണ ക്രമവേദ് അന്നേ നിസാ നിവേദ മേ വകേ പ്രശ്നം എത്തിവിന്ന് കേള ഹിത്തിനോ ഒരു തുറത്തുറു താക്ഷണം അപ്പേ മാലബേദീൻ ക്യാമ്പസ് കത്തി ഹവസ പഹാട്ട് ഇത്ര പാറിസ്ര ഹിട്ടകണി ഹിട്ടിയോ ഇതിരി അനാഗത മുഴു ലങ്കാവും നേത് ഐ ടി സംബന്ധ എക്സ്പേർട്ട് ലക്ഷ കാണ പാറ പൈനു ഇച്ചറ അപ്പേരട്ടെ ജോബ് തീയണം എമനത്തം പിറ്റടാട്ടകട്ട് യാരണ തീന അവസ്ഥ മുണവത് ഏ മിനിസ്സു ടികത്ത് എമനത്തം ഏ ദറു ടികത്ത് അവൃത്തെയും ദേഹിം പാറി ലിപ്റ്റൻ വട്ടറവും ഇന്ത്യ അന്നേ ഹിതനോ ഇതുകൂടെ ഇനിസാമേ ഇങ്ങനെ ഗന്നോ വകേം അനിദ്ദേവൽ ആണ്ടുവേൻ അമ്മ താത്ത സഫേനോ വകേം ജോബ്ബെക കൊയാകന്ന എമനത്തം ഏ റക്കിയ വെലന്തപ്പല്ലട്ട് സുദുസുവിദ്യയെ അധ്യാപന സുസുഖം ഹദാകന്നോ കേനേക്ക് ദറുവിട്ട എമനത്തം റട്ടി പുറവശയണ്ട തീയണം ഹെമദാം പാറട ബഹല കൊച്ചറുതുട സാധാരണ മേഘ കാട്ടറി തർക്ക കറന്ന് പുളുവാ ആണ്ടുവക് ഹേമ ജോബ് ദണ്ട ഓണിത വകേക കിതിന്നെത്തെ നിദാ സൗഖ്യ ദീല
1: അധ്യാപനയ ദീല മഹാപൊലത് ദീല
0: മഹാപൊലത് ദീല ഒക്കെ ദീല ജോബ്ബേ കുത് ദണ്ട ഓണിത വകയാ ഏകദ് മേ ഹോയാന രജേ രക്കിയാവക്ക രജേക രജേ രക്കിയാവത് രജേ എച്ചർ തീയണമത് ഇന്നായവത് സേവക കപ്പാതുകല്ല ഈ പൗകിയ കാലി സൗഖ്യ സേവയുടെ ബന്ധവകത്ത ഗുരുവറു ബന്ധവകന്ന് തീയണമായി വേക്കൻസി തീയണ വിലാവൽ തീയണം ഹെമ വിലയും ഒക്കെ പുലുവന്തകിയനക്ക് സംബന്ധം ടികക്ക ഹിതാണ്ട് വേണോ
1: അതെ മെഹമയ ഉപാധിത് നത്തുവ മുക്കുത് നത്തുവ ഇന്ന സമഹാര മിനിസ്സു ഇന്നവാ തവ മിനിസ്സുണ്ട രക്കിയ അവസ്ഥ അതല തീല
0: തീരണേ
1: അപ്പൊ ഇതമോ അപ്പി ഓ ഇഗനഗന ഒയാ മാമ അപ്പി തന്നെ ഇഗനഗന അപ്പൊ അപ്പി തന്നെ ബിസിനസ് ആക്കരണോ അതെ അപ്പിട്ട് പോലും കമ്മ തീയണോ ഏ ആയിട്ട് റസ്സാതെ
0: ഉപാധിധാരിയോ ඉගෙන ගන්න එක හොඳයි. අර අර වගේ මේ වොයිස් කට් නම් දෙන්න
1: එපා. අයව හන්නත් එපා ඔබ.
0: ඉගෙනගෙන වැඩක් නැහැ මේ මේ මේ කියලා. ඒ කියන්නේ ඒව නිකන් මේ හරි මේ නේද? මේ සමාජය
1: කතා වගේ.
0: ඒ දරුවට ඒ වෙලාවේ දැනෙන හැඟීම වෙන්න පුළුවන්. ඉතින් පාර්ට බහැලා ජොබ් ඉල්ලනවා කියන එක ඉතින් හැමදාම වෙච්ච එක තවදුරටත් අපි දකිනවා. අර 76 වසරේ කතාවේ ඇතුලේ තියෙන තව කෑල්ලක් තමයි ඔය.
1: එහුනේ.
0: දැන් 77ෙත් පේනවා.
1: පාර්ට බහැලා ජොබ් ඉල්ලනවා.
0: 80ෙත් පේ 90ෙත් පේ 100ෙත් පේ.
1: ඔව්.
0: ඒ වගේ තත්ත්වයක් තියෙන.
1: හරි.
0: ඒ කොහොම වුණත් මේ මේවා ඉතින්
1: අර ඔබ ටිකක් හොයලා බලන්නක ජොබ් එකක් නේද?
0: අනේකයි. නෑ නෑ එහෙම නෙමෙයි. අරකම තමයි ඕනේ.
1: ඕනේ.
0: අපි ගාලොල ඉස්සර කිව්වේ බැංකුව කරන්න යන්න.
1: ඔව්.
0: හා අපි ඉස්සර ගාලොලින් අපි පොඩි එකක් තිබ්බනේ. අපිනේ නාහිට අහන්න නැතුව මෙතෙන්ට ආවේ.
1: රජේ රස්සාවක් කරන්න පෙන්ෂන් එක හරි අතර ගන්න පුළුවන් කියන මතේ නේ දෙන්නේ
0: ඔය. ගෑනු ළමෙක් නම් ටීචර් කෙනෙක්.
1: ඔව්.
0: හා. ඊටවස් නර්ස් කෙනෙක්, ડોක්ටර් කෙනෙක්.
1: හරි.
0: හා. ඒ වගේ ඉංජිනේරුවෙක්.
1: ආහ.
0: එහෙම තියෙනවනේ.
1: ඔව්.
0: ඒතකොට කොච්චර උපාධිය තිබුණත් සමහරවිට අර වගේ තැනක වේකන්සි නැහැ. වේකන්සි තිබුණත් මේ උපාධියත් එක්ක මැච් වෙන්නේ
1: නැහැ. මැච් වෙන්නේ නැහැ.
0: අන්න එහෙම ප්‍රශ්න තියෙනවා ඉතින්.
1: ඒක
0: මේ පැත්තෙම තියෙන ප්‍රශ්න.
1: මොකක් හරි දෙයක් වෙයි ඉස්සරහට හොඳනේ. 8:26යි.

നിയമായിനി ലക്കാണ്ട് ഈവനിംഗ് ഡ്രൈവ് ഒളുവട്ട പ്രേക്ഷകക് നെതുവ ഒയാഗെ നിവസേ ഹോ കർമാന്തശാലാവേ വോട്ടർ ഫ്ലോ എക്കട ഹൊന്ദമ പ്രേക്ഷകക് ദെന്ന പുലുവാൻ എക്കമ വതുര മോട്ടറയ ഡീപ് ടെക് പ്രഷർ പമ്പ്സ് അമതന്ന 077 777 73 74

0: ആചാര്യ പണ്ഡിതാമരദേവൻ ഗാനാക്കൻ ഗീതയെ കപ്യഹമുദൻ ആചാര്യ ചന്ദ്രന സിംഹം ഈ ഗീതയല്യാനിത് സ്റ്റാൻലി പീരി സംഗീതവത്കലി തരുവാരുന്ധതി ഗീതയ ദിനരഖലിം ഗീതേതി ചന്ദ്രണി ഗുണവർദ്ധനക്ക് ഗീതേതി അപ്പിട്ടാഹുനാനെ ആദര ദാതീൻ ഉപമട്ട പലന്തു ആദര മാഹദ യലി യലി ഹൃദവു ദുഃഖന്തുലക്കണി പുഞ്ചു വെലക്കിയ മാഹദ വെളപ്പിന് മാഹദ കേട്ടപ്പത് പൗരേ ലിയവന ഗീതയ മുഖത്ത് കേളപ്പി വലമു മേ ഗീതേ
1: ഓ മേ തരു അരുന്ധതിയനെ തു പഹന്നിവാഗന തമൈ മേ ഏത ആകാശി നിസൊൽമണി ഇന്നി ഏ വഗേ മഹ വനസ്പതിയക്കിം പിനി പൊദക് ഹലേനോ മേ ദാത്തിയ സിയല്ല മൊഹട ഹൊദര പേനോ അര ഏത ഹസി ദുര ഏത ഹസി തിന പുഞ്ചി തരു എലിയ നിയുവ കിനകത്ത ഹു ദന്നവ മേ നിശബ്ദതാവേ കൊച്ചര ദടിദ കിയനോ നൻ ദി മഹ വനസ്പതിയക്കിം വെടിനെ പുഞ്ചി പിനി പൊദക് പവ ഒഹട ഹേനവ ഏ ഹേന തരമ്മടമ ഓഹു ഓഹുഗേ ജീവിതേ കൊയി തര നിഹണ്ഡദ നിസാൻസലദ തനിയം പിരിലദ കിയല അപിട തേരണ മുകദ ഒക്കിന ഒബ സമ റൂം നെന്ദി കൗളുവ മാനി കന്ദുലക പെല്ലം മിരിയദുന ദ മേകത് ഹേമര കൗളുവ തര ദംപഹ വീദ്ര പുഞ്ചി വലല്ല വാഗേ മുകദ ഏ കൗളുവ മാനി ഒബഗേ സമ റൂം തിയന ഒബത് എക്ക ഹമു വെച്ചടി കഥാ കര പെടി എത്രിൻ ആയ ബലൻ ഇട പെടി സിയല്ല ഏക ദക്കാമ കന്ദുലക പെല്ലം മിരിയദില തിയന്നെ ദ കനേ ഓ കൊയിതരം ഏ ദിഹാ ബലബല ഹണ്ടൻ നെദ്ദ അയ ഹണ്ടൻ നെദ്ദ കിസിയം പ്രശ്ന ഹിന്ദ അലുത് മലിൻ പിരി വനോദ്യാനേ സന്ദേ ബൊൽ ഹുളങ്ങേ ഹുട തനിയ ദ മൽ അലുതെൻ തിബുനത് ഫന്ദേ ബൊൽ ഹുളങ്ങ തിബുനത് ഓഹുട ദനിനേ തനിയ മുകദ അയനേ ഒബ കൗളു പിയൻ ഹര പാന്ദരിൻ കൊഹ ഗിയേദ മട സിതുന ദൻ അയ നീക്മ ഗിഹില്ല കൗളു പിയൻ ഹര ദാല
0: പേന മാനേ കയന
1: അയ നഹ നമുത് ළඟ ඉන්නකන් අපිට කිසිම කෙනෙක්ගේ අගයක් දැනෙන්නේ නැහැ. නැති වුණාට පස්සේ තමයි අගයක් දැනෙන්නේ. දැන් මම එක්කෙනෙක්ගෙන් ඇහුවා යා ඔහු දැන් දික්කසාද වෙලා විවාහයෙන් ඈත් වෙලා ඉන්නේ. වෙනත් කෙනෙක්ව විවාහ කරගෙන ඇයේ. මම ඔහුගෙන් ඇහුවා ඔබේ ජීවිතේ නැවත නිවැරදි කරගන්න තැනක් හම්බුනොත් ඔබ නිවැරදි කරගන්නේ කොතනද කියලා. පිස්කෝ විවාහය කියලා. ඒක නොවෙන්න ඉඩ දෙන්න තිබුණා කියලා. මංක සමහර විට ඔයයි විවාහයේ හිටියන වට ඔහොම හිතේ දෙන්නේ. එහෙම ඉතරයක් නෑ කිව්වා. දැන් අර අත හැරුණාට පස්සේ තමයි ඒ කොයිතරම් මට ඕනේද කියලා තමට දැනෙන්නේ. ඉතින් එහෙනම් මොහොත් කියනවා වැළපෙන මහද කැටපත් පවුරේ. මේ මා හදවත කැටපත් පවුරක් කියන එක ලේසි නෑ මොනිකා. කැටපත් පවුරේ ලියවිච්චේම මැකෙන්නේ නෑ. ඒතට ඔහු මේ හැම මතකයක්ම ලියාගෙන දැන් ඒකේ හංස ගීතය ලියවෙනවා. පළමු අරුණ රන් රේඛාවක්සේ පාත්නා සුවඳේ ඔබේ තැසිරෙන අඩු ගානේ මේ උදේ පාන්දර අනු රේඛාවකවත් ඔබ එයිද කියන ප්‍රාර්ථනාව තුන ඇය හැර ගිහිල්ලා ගොඩක් කල් වෙන්නේ නැති. ඔහු ඇයනකම් බලන් ඉන්නවා කාලය ගත කරමින් උනත් ජීවිතයේ අවසාන කාලයට එනකම්. මොකද පිපි මලින් මලේ රොන් සිරි විසිරි හද සුසුම් දිදී රඟනා උනත් ඔබ බලාගෙන ඉන්නේ.